ഹലോ, ഗുഡ് മോർണിംഗ്. തൃശ്ശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ ആർജെ കിടാവിൽ നിന്നും, കുട്ടി ആർജെ ഐഷ. നമ്മൾ എപ്പോഴും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാണല്ലേ. ആരോഗ്യമെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിസിക്കൽ ഹെൽത്ത് ആണ് കേട്ടോ. പക്ഷെ നമ്മുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്തും നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോഴേ, മാനസികാരോഗ്യ ദിനം എന്നാണെന്നറിയോ നിങ്ങൾക്ക്? ഒക്ടോബർ 10. മാനസികാരോഗ്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന പ്രാധാന്യം കൂടി ഈ ദിനത്തിനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ ആർജെ കിടാവിൽ നിന്നും, കുട്ടി ആർജെ ഐഷ.

0: വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ അർജക്കിടാവിൽ നിന്ന് കുട്ടി അർജൈഷ. അപ്പൊ നമ്മുടെ SMS ക്വസ്റ്റിന്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റിൻ ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ് ആണേ. നമ്മളിപ്പോ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലാണെന്ന് നിങ്ങൾ പറയണേ. അപ്പൊ ക്വസ്റ്റിൻ ദാ പിടിച്ചോ.
1: ഹലോ
2: ഹലോ, നീ ഫ്രീ ആണോ?
1: ആ, ഇപ്പോഴാ ഫ്രീ ആയി. പറഞ്ഞോ.
2: ഒന്നുമില്ല, നീ തിരക്കിലാണോ?
1: അല്ലെന്നേ, പറഞ്ഞോ.
2: ഒന്നുമില്ലോടാ, ഞാൻ വെറുതെ വിളിച്ചതാ.
1: എന്തോ ഉണ്ടല്ലോ, നീ കാര്യം പറ. പറ,
2: ഞാൻ പിന്നെ വിളിക്കാം.
1: ഇടി, ദാണി കാര്യം പറയടി.
2: എടാ, അമ്മിണി ഇല്ലടാ.
1: അമ്മിണി
2: എടാ, വീട്ടിലെ ആട്ടിൻകുട്ടി.
1: ആ ആ,
2: അമ്മ രാവിലെ വരമ്പത്ത് കൊണ്ട് കെട്ടിയേക്കുവായിരുന്നു. പാടത്ത് മുഴുവൻ വെള്ളമായിരുന്നടോ.
1: എന്നിട്ട്
2: അമ്മ ഉച്ചക്ക് അഴിക്കാൻ ചെന്നപ്പോ
1: ആട്ടുംകുട്ടി ചത്തോ? അല്ല, ആട്ടുംകുട്ടി മരിച്ചോ?
2: വെള്ളത്തിൽ പൊങ്ങി കിടക്കുവായിരുന്നടോ.
1: ആ, പോട്ട്.
2: എന്ത് പോട്ടേന്ന്?
1: അല്ല, സാരമില്ലെന്ന്.
2: എന്ത് സാരമില്ലെന്ന്?
1: അയ്യോ, അതല്ല. നമുക്ക് വേറൊരു ആടിനെ മേടിക്കാലോ.
2: എന്തുവാടി, വിഷമൊന്നുമല്ലോ. വെള്ളത്തിൽ വീണ് ചത്തുവല്ലേ, സാരല്ല. ഇവിടെ നിന്ന് മട്ടനാ, ഞാൻ അതുപോലെയാണോ വിളിച്ചേ. പക്ഷെ അമ്മണിയെ പറ്റി ഓർത്തപ്പോ ഡാർക്കായി.
1: എന്ത് ഫാമിലിയാണ്.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879790 എന്ന നമ്പറിലേക്ക് അയക്കാൻ മറക്കരുതേ. ഐ റിപ്പീറ്റ്, 9072879090. എന്തായാലും കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും കണക്ട് ചെയ്യാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ അർജക്കിടാവിൽ നിന്നും കുട്ടി അർജൈഷ.
3: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
4: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
3: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
4: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
3: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
5: Page Learning, Prime Academy 4 General Education.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ അർജയ് കിടാവിൽ നിന്നും, കുട്ടിയാർ ജയേഷ. നമ്മൾ 10 ഒക്ടോബർ ലോക മാനസികാരോഗ്യ ദിനം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അപമാന ബോധവും കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു കേട്ടോ. മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് പിന്തുണയും പരിചരണവും ലഭിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണേ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡോക്ടറെ കാണാനോ അതുപോലെ മരുന്ന് വാങ്ങിക്കാനോ ഒരു നാണക്കേടും കരുതരുതേ. അപ്പം എന്തായാലും കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ ആർജെ കിടാവിൽ നിന്നും, കുട്ടിയാർ ജയേഷ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടം. ഞാൻ ആർജെ കിടാവിൽ നിന്നും, കുട്ടി ആർജെ ആയിഷ. ചില ദിവസങ്ങളിൽ നമ്മൾ പറയാറില്ലേ, എനിക്കൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, പക്ഷേ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മാത്രമല്ല അറിയുള്ളൂ. ശരീരത്തിന് ഒരു ദിവസം റെസ്റ്റ് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ വിശ്രമിക്കും അല്ലേ, പക്ഷേ മനസ്സ് ടയർഡാകുമ്പോൾ മാത്രം. ഇതൊക്കെ ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യും അല്ലേ. ആക്ച്വലി മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരാളുടെ സ്മൈൽ കണ്ടിട്ട് മാത്രം അയാൾ ഹാപ്പി ആണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താ പറ്റിയത് എന്നൊരു ചോദ്യം ചിലപ്പോൾ വലിയൊരു സപ്പോർട്ടാകാം അയാൾക്ക്. അഡ്വൈസ് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് കേൾക്കണം, സൊല്യൂഷൻ പറയുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടത് വലിയൊരു സ്പീച്ചല്ല, ഞാൻ ഇവിടെയുണ്ടെന്ന് പറയുന്ന ഒരാളെയാണ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ അർജ കിടാവിൽ നിന്നും, കുട്ടി അർജ ഐഷ.

ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ ആർ ജെ കിടാവിൽ നിന്നും കുട്ടിയാർ ജയിഷ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാനസികാരോഗ്യത്തെ കുറിച്ചായിരുന്നു അല്ലേ. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ആവശ്യമായപ്പോൾ വിദഗ്ധരുടെ സഹായം തേടുന്നത് സാധാരണയും പ്രധാനപ്പെട്ടതുമായ കാര്യമാണല്ലേ. ശരിയായ ഉറക്കം, വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണം, വിശ്രമം എന്നിവയാണ് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് ചിന്തകളും ആരോഗ്യകരമായ ജീവിതശൈലികളും ഇതിന് സഹായിക്കുന്നുണ്ട് കേട്ടോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഞാൻ ആർ ജെ കിടാവിൽ നിന്നും കുട്ടിയാർ ജയിഷ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Welcome back. This is my Radio 90 FM കേട്ടറിഞ്ഞുകൂട്ടുകൂടാം. ഞാൻ ആർജെ കിടാവിൽ നിന്നും, കുട്ടി ആർജെ ഐഷ. മാനസികാരോഗ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് ദൗർബല്യമല്ല, സഹായം തേടുന്നത് ധൈര്യമാണ് എന്നും മാനസികാരോഗ്യം ശരീരാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് എന്ന സന്ദേശമാണ് ഈ ദിനം മുന്നോട്ട് വെക്കുന്നത് കേട്ടോ. ഈ ദിനം മീൻസ് ഒക്ടോബർ 10, അതായത് ലോക മാനസികാരോഗ്യ ദിനം. മനസ്സിന്റെ കാര്യമാണല്ലേ, കേൾക്കാം, മനസ്സിലാക്കാം, വിധിക്കാതെ കൂടെ നിൽക്കാം. കാരണം സംടൈംസ് ബീങ് ഹേർട്ട് ഈസ് ദ ബിഗിന്നിങ് ഓഫ് ഹീലിംഗ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഞാൻ ആർജെ കിടാവിൽ നിന്നും, കുട്ടി ആർജെ ഐഷ്യ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വെൽക്കം ബാക്ക്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ ആർജെ കിടാവിൽ നിന്നും, കുട്ടി ആർജെ ഐഷ. ഒരു പെൺകുട്ടിയോട് ചോദിച്ചാൽ വലുതാകുമ്പോൾ എന്താകണം? ഒരാൾ പറയും ഡോക്ടർ, മറ്റൊരാൾ പറയും ആർട്ടിസ്റ്റ്, വേറൊരാൾ പറയും പൈലറ്റ്, അല്ലെങ്കിൽ എനിക്ക് എന്താകണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും എന്നും പറയാം. ആ ചോയ്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു പെൺകുട്ടിയുടെ ഫ്യൂച്ചർ അവളുടെ ജെൻഡർ തീരുമാനിക്കേണ്ടതില്ല. അവളുടെ കഴിവും സ്വപ്നങ്ങളും താല്പര്യങ്ങളും ആയിരിക്കണം അവളുടെ വഴികാട്ടി. എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലിക ദിനമായി നമ്മൾ ആചരിക്കുന്നുണ്ടല്ലേ. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളുടെ അവകാശങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, സുരക്ഷ, സമത്വം എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ ആർജെ കിടാവിൽ നിന്നും, കുട്ടി ആർജെ ഐഷ.

ढोल पेटनम लव लस्ट डबल कष्ट बड़ा ढीटनम।

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടം, ഞാൻ ആർജെ കിടാവിൽ നിന്നും, കുട്ടി ആർജെ ആയിഷ. പഠിക്കാനുള്ള അവസരം, സ്വന്തം അഭിപ്രായം പറയാനുള്ള ഫ്രീഡം, സുരക്ഷിതമായ വളരാനുള്ള അവകാശം, സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള സ്പേസ്, ഇതൊക്കെ ലക്ഷറി അല്ല, ഒരു പെൺകുട്ടിയുടെ അവകാശങ്ങളാണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ ഡ്രീം ചെറുതാക്കി കാണാതെ അവളുടെ വോയിസ് കേൾക്കാം, അവളുടെ ചോയ്സസ് റെസ്പെക്റ്റ് ചെയ്യാം, അവൾക്ക് മുന്നോട്ട് നടക്കാൻ ഒരു കൈത്താങ്ങാകാം. കാരണം ഇന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗേൾ നാളെ ഒരു ഫാമിലിയെയും കമ്മ്യൂണിറ്റിയെയും ഒരു പക്ഷേ ലോകത്തെയും മാറ്റാൻ കഴിയുന്ന വുമൺ ആകാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടം, ഞാൻ ആർജെ കിടാവിൽ നിന്നും, കുട്ടി ആർജെ ആയിഷ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടം. ഞാൻ ആർ ജെ കിടാവിൽ നിന്നും, കുട്ടിയാർ ജയേഷ. ഇന്നത്തെ സമൂഹത്തിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തുല്യമായ അവസരങ്ങളും അവകാശങ്ങളും ലഭിക്കണം. ബാലവിവാഹം, ബാലവേല, വിവേചനം, അതിക്രമങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അവർക്ക് നല്ല വിദ്യാഭ്യാസവും സുരക്ഷിതമായ അന്തരീക്ഷവും നമ്മൾ നൽകേണ്ടതുണ്ട് അല്ലേ. പെൺകുട്ടികൾക്ക് എതിരെയുള്ള അതിക്രമങ്ങളും ചൂഷണങ്ങളും നമ്മൾ തടയണം. ഇതെല്ലാം ആരാ ചെയ്യണ്ടേ? നമ്മളുടെ ഉത്തരവാദിത്തങ്ങളാണ്. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ ആർ ജെ കിടാവിൽ നിന്നും, കുട്ടിയാർ ജയേഷ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടം. ഞാൻ ആർജെ കിടാവിൽ നിന്നും, കുട്ടി ആർജെ ആയിഷ. പെൺകുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങളും കഴിവുകളും വികസിപ്പിക്കാൻ അവസരം നൽകണം. പെൺകുട്ടികളുടെ ആത്മവിശ്വാസവും നേതൃത്വ ശേഷിയും വളർത്തണം. പെൺകുട്ടികളെ സമൂഹത്തിന്റെ ശക്തമായ ഭാവി തലമുറയായി വളർത്തേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകാം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാം എന്ന സന്ദേശമാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ ആർജെ കിടാവിൽ നിന്നും, കുട്ടി ആർജെ ആയിഷ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ.

0: മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഇതൊക്കെ വരുവാടാണ്ട്.
1: അത് ശരി, വന്ന് വന്ന് കുമാരി നമ്മളെക്കാളും കുഴപ്പമാണല്ലോ,
2: പഠിക്കണമെന്നുള്ള ഒരു ചിന്തയും.

0: ഇത്
1: ഞാൻ വിട്ടു തെളിച്ച വഴിയല്ല, ഗൂഗിൾ മാപ്പ് പറഞ്ഞാണ്. സച്ചിനെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാണ്, ഒന്ന് റിസ്ക് എടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ ആണ് ലാഭം.
0: നോക്കാം,
2: ഇനി കുറുക്കുവഴി ഒന്നും വേണ്ട.
0: ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുക്കാം ഇനി വേണ്ടി.

0: നീ അവളെ ചേഷ്ടകളൊക്കെ ഒന്ന് ക്യൂട്ടായിട്ട് വാച്ച്
1: ചെയ്തേ.
0: നോക്കണല്ല പറഞ്ഞത്.
2: പിന്നെ
0: പോവേ,
2: റൊമാൻറ്റിക് അറിയില്ല.
0: അതിലേക്ക് നിർണ്ണയം കാണിക്കണേ
2: ഇതല്ലെങ്കിലേ അവന്മാര്

0: ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ഞാൻ ആർജെ കിടാവിൽ നിന്ന് കുട്ടിയാർ ജൈഷ. അപ്പൊ നമ്മുടെ SMS ക്വസ്റ്റിന്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റിൻ ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ് ആണേ. നമ്മളിപ്പോ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലാണെന്ന് നിങ്ങൾ പറയണേ. അപ്പൊ ക്വസ്റ്റിൻ താ പിടിച്ചോ.
1: ഹലോ
2: ഹലോ, നീ ഫ്രീ ആണോ?
1: ഇപ്പഴാ ഫ്രീ ആയി പറഞ്ഞു.
2: ഒന്നുമില്ല, നീ തിരക്കിലാണോ?
1: അല്ലെന്നേ പറഞ്ഞു.
2: ഒന്നുമില്ലോടാ, ഞാൻ വെറുതെ വിളിച്ചതാ.
1: എന്തോ ഉണ്ടല്ലോ, നീ കാര്യം പറ. പറ,
2: ഞാൻ പിന്നെ വിളിക്കാം.
1: ഇടി ദാണി കാര്യം പറയടി.
2: എടാ അമ്മിണി ഇല്ലടാ.
1: അമ്മിണി
2: എടാ വീട്ടിലെ ആട്ടിൻകുട്ടി. അമ്മ രാവിലെ വരമ്പത്ത് കൊണ്ട് കെട്ടിയേക്കുവായിരുന്നു. പാടത്ത് മുഴുവൻ വെള്ളമായിരുന്നോടോ.
1: എന്നിട്ട്
2: അമ്മ ഉച്ചയ്ക്ക് അഴിക്കാൻ ചെന്നപ്പോ
1: ആട്ടുംകുട്ടി ചത്തോ? അല്ല, ആട്ടുംകുട്ടി മരിച്ചോ?
2: വെള്ളത്തിൽ പൊങ്ങി കിടക്കുവായിരുന്നോടോ.
1: ആ പോട്ട്.
2: എന്ത് പോട്ടേന്ന്?
1: അല്ല സാരമില്ലെന്ന്.
2: എന്ത് സാരമില്ലെന്ന്?
1: അയ്യോ അതല്ല. നമുക്ക് വേറൊരു ആടിനെ മേടിക്കാലോ.
2: വിഷമൊന്നുമല്ലോ, വെള്ളത്തിൽ വീണ് ചത്തുവല്ലേ. സാരല്ല, ഇവിടെന്ന് മട്ടനാ, ഞാൻ അത് പറയാനാ വിളിച്ചെ. പക്ഷെ അമ്മിണിയെ പറ്റി ഓർത്തപ്പോ ഡാർക്കായി.
1: എന്ത് ഫാമിലിയാണീ.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879790 എന്ന നമ്പറിലേക്ക് അയക്കാൻ മറക്കരുതേ. ഐ റിപ്പീറ്റ്, 9072879090. എന്തായാലും കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും കണക്ട് ചെയ്യാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ ആർജെ കിടാവിൽ നിന്നും കുട്ടിയാർ ജൈഷ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

സ്റ്റുഡിയോ ക്ലോക്കിലോട്ട് നോക്കിയപ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡപ്പ് ആവാനായിട്ട് ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് പോവാണ്. നമ്മളിന്ന് കുറെ കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. മാനസികാരോഗ്യത്തെ കുറിച്ച് സംസാരിച്ചു, അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിച്ചു. ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെന്റൽ ഹെൽത്തും കൂടിയാണ് കേട്ടോ. കൂടാതെ പെൺകുട്ടികൾക്ക് വേണ്ട ഫ്രീഡത്തെ കുറിച്ച് സംസാരിച്ചു അല്ലേ. എവറി ഗേൾ ഡിസേർവ്സ് നോട്ട് ജസ്റ്റ് എ ഫ്യൂച്ചർ, ഷീ ഡിസേർവ്സ് ദ ഫ്രീഡം ടു ചൂസ് ഇറ്റ്. അപ്പൊ ഞാൻ സംസാരിച്ച എല്ലാ കാര്യങ്ങളും എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വേറൊരു കുട്ടി അർജ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഞാൻ ആർജെ കിടാവിൽ നിന്നും കുട്ടി അർജ ഐഷ. ബൈ ബൈ.

hi, hello, good morning. This is teacher RJ Sridevi from My Radio 90 FM. ടിപ്സിലൂടെയും ട്രിക്സിലൂടെയും ഒരു ചെറിയ ക്വസ്റ്റ്യൻ. റൈറ്റ് നൗ നിങ്ങൾ റിയലി ഹാപ്പി ആണോ? അതോ ഐ എം ഫൈൻ എന്ന് പറഞ്ഞ് ഫൈനാണെന്ന് അഭിനയിക്കുകയാണോ? ഒന്ന് തിങ്ക് ചെയ്യൂ. ഫോണിൻ്റെ ബാറ്ററി 5% ആയാൽ നമ്മൾ ഉടനെ ചാർജർ അന്വേഷിക്കും അല്ലേ? പക്ഷെ നമ്മുടെ മൈൻഡ് 5% ആയാലോ? കുഴപ്പമില്ല, ഞാനത് മാനേജ് ചെയ്യും, ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ഇഗ്നോർ ചെയ്യും അല്ലേ? പുറത്ത് സ്മൈൽ, പക്ഷെ അകത്ത് ഒരുപാട് തോട്ട്സ്. ചിലപ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ കേട്ടിരിക്കാൻ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. ആൻഡ് യെസ്, ഐഡിയൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കടകശ്ശേരിയിലെ സയൻസ് അധ്യാപിക, ക്ലാസ്സിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. മനോഹരമായ ഗാനങ്ങൾക്ക് ശേഷം കേട്ടുമുട്ടാം. ദിസ് ഈസ് ടീച്ചർ ആർജെ ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സിലൂടെയും ട്രിക്സിലൂടെയും.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: Okay, this is teacher RJ Shridevi from My Radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സിലൂടെയും ട്രിക്സിലൂടെയും ഇന്നത്തെ SMS ചോദ്യത്തിനുള്ള ടൈം ആയിട്ടുണ്ട്. സോ നമുക്ക് മൂവി ഡയലോഗ് ഒന്ന് കേട്ട് നോക്കിയാലോ.
4: ഹലോ
5: ഹലോ, നീ ഫ്രീ ആണോ?
4: ആ, ഇപ്പോഴാ ഫ്രീ ആയി. പറഞ്ഞു.
5: ഒന്നുമില്ല, നീ തിരക്കിലാണോ?
4: അല്ലെന്നേ പറഞ്ഞു.
5: ഒന്നുമില്ലോടാ, ഞാൻ വെറുതെ വിളിച്ചതാ.
4: ഉണ്ടല്ലോ, നീ കാര്യം പറ. പറ.
5: ഞാൻ പിന്നെ വിളിക്കാം.
4: എടി, ദാണി കാര്യം പറയടി.
5: എടാ, അമ്മിണി ഇല്ലടാ.
4: അമ്മിണി?
5: എടാ, വീട്ടിലെ ആട്ടിൻകുട്ടി. അമ്മ രാവിലെ വരമ്പത്ത് കൊണ്ട് കെട്ടിയേക്കുവായിരുന്നു. പാടത്ത് മുഴുവൻ വെള്ളമായിരുന്നടാ.
4: എന്നിട്ട്
5: അമ്മ ഉച്ചയ്ക്ക് അഴിക്കാൻ ചെന്നപ്പോ
4: ആട്ടിൻകുട്ടി ചത്തോ? അല്ല, ആട്ടുകൂടി മരിച്ചോ?
5: വെള്ളത്തിൽ പൊങ്ങി കിടക്കുവായിരുന്നടോ.
4: ആ പോട്ട്.
5: എന്ത് പോട്ടേന്ന്?
4: അല്ല, സാരമില്ലെന്ന്.
5: എന്ത് സാരമില്ലെന്ന്?
4: അയ്യോ, അതല്ല.
5: ഹലോ,
4: നമുക്ക് വേറൊരു ആടിനെ മേടിക്കാലോ.
5: എന്നാലും ഈ അമ്മിണിയെ പോലെ ആവോടാ. അമ്മിണിയെ പോലെ ആവോ?
4: ആവത്തില്ല. നീ എന്നെ ചെയ്തോണ്ടിരിക്കുക.
5: എന്താടാ
3: ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ 9072879090 ഒന്നുകൂടി പറയാം. 9072879090 എന്നീ നമ്പറിലേക്ക് SMS അയയ്ക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മറക്കരുത് കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ടീച്ചർ RJ ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ടിപ്സിലൂടെയും ട്രിക്സിലൂടെയും.

ബാക്ക് അഗെയിൻ മൈ റേഡിയോ 90 FM. നിങ്ങൾക്കൊപ്പം ടീച്ചർ ആർജി ശ്രീദേവി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ. സോ ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഫോണിൽ റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും അല്ലേ? പക്ഷേ നമ്മുടെ മൈൻഡിൽ അതുണ്ടോ? ചില മെമ്മറീസ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കും, പക്ഷെ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വരും അല്ലേ? ഒരു വാക്കാകാം, അല്ലെങ്കിൽ സംഭവങ്ങളാകാം, അതല്ലെങ്കിൽ ഒരു പേഴ്സണോ, അതല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിസപ്പോയിൻമെൻറ്റ്സ് ആകാം. പുറത്ത് നമ്മൾ പറയും ഫോർഗെറ്റ് ഇറ്റ്, പക്ഷേ എന്തായിരിക്കും നമ്മുടെ മനസ്സിലിങ്ങനെ നമ്മളെ തന്നെ അലട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ? അതുകൊണ്ടാണ് മെൻ്റൽ ഹെൽത്ത് എന്നത് പ്രശ്നമുള്ള ആളുകളുടെ കാര്യം മാത്രമല്ല, നമ്മളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഹാപ്പിയായിരിക്കുമ്പോൾ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നത് പോലെ, നോട്ട് ഓക്കെ ആയിരിക്കുമ്പോൾ ഞാൻ ഒട്ടും ഓക്കെ അല്ല എന്ന് പറയാൻ പഠിക്കണം. സ്ട്രോങ് ആകുക എന്നത് എല്ലാം ഒറ്റയ്ക്ക് സഹിക്കുക എന്നതല്ല. സംടൈംസ് ആസ്കിംഗ് ഫോർ ഹെൽപ്പ് ഇസ് ഓൾസോ എ സ്ട്രെങ്ത്. സോ ഇന്ന് നിങ്ങളുടെ മൈൻഡിനോടൊന്ന് ചോദിച്ചു നോക്കൂ, എടോ നീ ഓക്കെ ആണോ? മേ ബി അതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി ആ ഒരു ഫീലിങ്സിന് ഒരു ചെറിയ മ്യൂസിക്കൽ ബ്രേക്ക് കൊടുത്താലോ? ഒരു മനോഹരമായിട്ടുള്ള കുറേ ഗാനങ്ങളിലൂടെ നമുക്ക് വീണ്ടും തിരിച്ചെത്താം. ദിസ് ഇസ് ടീച്ചർ ആർജി ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

listeners, this is teacher RJ Sridevi from My Radio 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ. ഒരു ദിവസം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫോണാണല്ലേ. ഫോണിൽ പലതരത്തിലുള്ള മെസ്സേജസ്, നോട്ടിഫിക്കേഷൻസ്, റീൽസ്, അതുപോലെ തന്നെ കോൾസ്, പിന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നു, ഫാമിലി ലൈഫ്, പിന്നെ പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ടാവും. അതിനുശേഷം നേരെ രാത്രിയാവും, നമ്മൾ ബെഡിലേക്ക് തന്നെ പോകും. ഇന്നത്തെ ദിവസം നമ്മൾ ശരിക്കും ജീവിച്ചോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ജസ്റ്റ് കംപ്ലീറ്റഡ് അനദർ ഡേ. അതുപോലെ തന്നെയല്ലേ, അതായത് കലണ്ടറിൽ ഒരു ഡേ കൂടി നമുക്ക് ടിക്ക് ചെയ്യാം അല്ലേ. പക്ഷെ ആ ഒരു ദിവസത്തിൽ നമ്മൾ ആരോടൊക്കെ സംസാരിച്ചു, നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു ഡേ സ്പെൻഡ് ചെയ്തത്, ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിച്ചോ, വിൻഡോ തുറന്ന് മഴ നോക്കിയിരുന്നിട്ടുണ്ടോ, അതുപോലെ പലതരത്തിലുള്ള ജോക്സ് നമ്മൾ പലരോടും ഷെയർ ചെയ്തിട്ടുണ്ടോ. ലൈഫ് ഈസ് നോട്ട് ഓൺലി ഗെറ്റിംഗ് തിങ്സ് ഡൺ, സംടൈംസ് ഒരു കാര്യവും ചെയ്യാണ്ട് നമ്മൾക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ. നമ്മളിങ്ങനെ ഡെസ്റ്റിനേഷനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്, വഴിയിലുള്ള പലതരത്തിലുള്ള വ്യൂസും ഒക്കെ മിസ് ചെയ്ത് നമ്മളിങ്ങനെ നമുക്ക് വേണ്ടി നമ്മുടെ ലൈഫിന് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ലൈഫ് ഈസ് ഹാപ്പനിങ് നഫ്. ഇനി ഈ ഒരു മൊമെൻ്റ് ഒരു ബ്യൂട്ടിഫുൾ മ്യൂസിക്കൽ പോസ് ആയാലോ. കേൾക്കാം മനോഹരമായിട്ടുള്ള ഗാനങ്ങൾക്ക് ശേഷം. ദിസ് ഈസ് ടീച്ചർ ആർ ജെ ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

Welcome back. This is teacher RJ Sridevi from My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ. ഒരു ദിവസം നമ്മുടെ ഫോണിൽ എത്ര നോട്ടിഫിക്കേഷൻസ് വരും, ഹൗ ആർ യു എന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടാറുണ്ടോ? നമുക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ടാവും, കുറേ കോൺടാക്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ കുറേ ഗ്രൂപ്പ്സും ഉണ്ടാവൂലേ. പക്ഷേ നീ ശരിക്കും ഓക്കെ ആണോ എന്ന് ആരെങ്കിലും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ നമ്മളെല്ലാവരെയും കണക്റ്റഡ് ആക്കി, പക്ഷെ ചിലപ്പോൾ നമ്മളിൽ നിന്ന് തന്നെ അത് ഡിസ്കണക്റ്റഡ് ആക്കുന്നുണ്ട്. ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യും, ലിവിങ് മൈ ബെസ്റ്റ് ലൈഫ്, പക്ഷേ ഫോൺ സ്ക്രീൻ ഓഫ് ചെയ്താൽ റിയൽ ലൈഫ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ടുഡേ ഒരു ചെറിയ ചലഞ്ചായാലോ, ഫോണൊന്ന് സൈഡിലേക്ക് വയ്ക്കുക, അമ്മയോട് സംസാരിക്കുക, അച്ഛനോട് സംസാരിക്കുക, ഫ്രണ്ട്സിനെ ഒന്ന് കോള് ചെയ്യുക, പാർട്ട്ണറിനോടൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സിറ്റ് വിത്ത് യുവർ സെൽഫ്. ക്യാമറ ഇല്ലാണ്ട്, ലൈക്സ് ഇല്ലാണ്ട്, കമൻസ് ഒന്നും നമ്മൾ നോക്കാണ്ട്, ജസ്റ്റ് യു, ബിക്കോസ് സംടൈംസ് ദ ബെസ്റ്റ് കോൺവെർസേഷൻ ഹാസ് നോ വൈഫൈ. ഇനി വൈഫൈ ഇല്ലെങ്കിലും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളുണ്ട്, അതാണ് മ്യൂസിക്. സോ മനോഹരമായിട്ടുള്ള കുറച്ച് ഗാനങ്ങൾക്ക് ശേഷം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ടീച്ചർ ആർജി ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

0: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പിറന്നേ കോടി പറന്നേ ഹേ ആണ്ടവാനേ ആണ്ടി മനസ്സേ ഹേ തൈ പിറന്നേ കോടി പറന്നേ മാരിയപ്പ ഏ തെര ഇഴുക്ക് എന്നാച്ചു മുത്ത് ഏ മത്തളം കൊട്ടേ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: Hey, hi, hello, this is teacher RJ ശ്രീദേവി from my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നമ്മൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ട്സ് പുതിയ കാർ മേടിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എബ്രോഡ് പോവുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാം അല്ലേ. എന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ അല്ലേ. നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ബിഹൈൻഡ് ദ സീൻസിനെ, അതായത് മറ്റൊരാളുടെ ഹൈലൈറ്റ് റീൽസിനെ കണ്ടിട്ടാണ്. അവരുടെ ചാപ്റ്റർ ഒരു 20 കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മളുടേതോ ജസ്റ്റ് ചാപ്റ്റർ 5. എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്. നിങ്ങളുടെ ജേർണി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ മാത്രമാണ്. സ്ലോ ആണെങ്കിൽ സ്ലോ ആവട്ടെ, ലേറ്റ് ആണെങ്കിൽ ലേറ്റ് ആകട്ടെ, സ്റ്റിൽ മൂവ്. സൊ നെക്സ്റ്റ് ടൈം ഒരു സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ മറ്റൊരാളുടെ ലൈഫ് കാണുമ്പോൾ ജലസി ഫീൽ ചെയ്യാണ്ട് ഗുഡ് ഫോർ ദം, മൈ ടേൺ വിൽ കം ടു എന്നൊന്ന് പറയൂ. ബിക്കോസ് യുവർ ലൈഫ് ഡസന്റ് നീഡ് ടു ലുക്ക് ലൈക്ക് ദെയേഴ്സ് ടു ബി ബ്യൂട്ടിഫുൾ. ഇനി നിങ്ങളുടെ സ്വന്തം മൂഡിനെ ഒന്ന് ഫ്രഷ് ആക്കാനായിട്ട് ഒരുപാട് ഗാനങ്ങളിലൂടെ നമുക്ക് തിരിച്ചെത്താം. ദിസ് ഇസ് ടീച്ചർ RJ ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

Hey, hi, this is teacher RJ Sridevi from My Radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ. നിങ്ങളുടെ കുട്ടിക്കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ചെറിയ ബോള് മതി, അതല്ലെങ്കിൽ ഒരു സൈക്കിള് മതി, അതല്ലെങ്കിൽ നല്ല ഒരു മഴ പെയ്താൽ മതി, നിങ്ങൾ നല്ലോണം നനഞ്ഞ് അങ്ങനെ നിങ്ങൾ സന്തോഷിക്കും അല്ലേ? പക്ഷേ വളർന്നു വന്നപ്പോഴെന്തായി? നമുക്കൊരു ഫൺ പോലും കലണ്ടറിൽ ഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരു സാറ്റർഡേ നമുക്ക് ഫ്രീ ആണെങ്കിൽ അടുത്ത തവണ കാണാം, അതല്ലെങ്കിൽ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ അടുത്ത മാസം പോകാം എന്നിങ്ങനെ നമ്മൾ ടൈം കിട്ടുമ്പോഴൊക്കെ ഓരോ ദിവസവും വരുമല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ മാറ്റി മാറ്റി മാറ്റി വയ്ക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചെറിയ കുട്ടിയെയാണ് നമ്മൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇന്ന് ഒരു ചെറിയ പെർമിഷൻ കൊടുക്കൂ, ബി സില്ലി, ഫേവറേറ്റ് സോങ് കേട്ട് ഡാൻസ് ചെയ്യൂ, റാൻഡമായിട്ട് ചിരിക്കാൻ ശ്രമിക്കൂ, കുട്ടികളോടൊപ്പം ചിരിക്കാനായിട്ട് നോക്കൂ. അതുപോലെ തന്നെ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കോള് ചെയ്യുക, അവരെ ഒന്ന് കാണുക. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് ഈസ് നോട്ട് ജസ്റ്റ് എ പെർഫോമൻസ്. സംടൈംസ് യു ഡോണ്ട് നീഡ് എ റീസൺ ടു ഹാവ് ഫൺ. സോ ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് നൗ നമുക്ക് കുറച്ച് പാട്ടുകൾ ഇങ്ങനെ കേട്ടിട്ട് തിരിച്ചെത്താം. This is teacher RJ Sridevi from My Radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: Hey, hi, hello. This is teacher RJ Sridevi from My Radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ. നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെക്കുന്ന ആൾക്കാരാണല്ലേ. വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിപ്പോൾ നെക്സ്റ്റ് മൺഡേ ആകാം, അതല്ലെങ്കിൽ ഡയറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് അടുത്ത ദിവസമാകാം, ഇനിയിപ്പോൾ ട്രിപ്പിന് പോകാമെന്ന് വിചാരിച്ചാലോ അത് അടുത്ത മാസമാകാം. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ. നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ എപ്പോഴെങ്കിലും ചിറക് നൽകി നമുക്ക് പറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുകയാണ്. അവരെ വിളിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ആളുകളെയും പോസ്റ്റ്പോണ്ട് ചെയ്യും. അവരെ പിന്നെ വിളിക്കാം, പിന്നെ സംസാരിക്കാം, ടൈം കിട്ടുമ്പോൾ കാണാം. പക്ഷേ ലൈഫിന് ഒരു ഇമ്പോർട്ടൻ്റ് റൂളുണ്ട്. ലേറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ, ഹേയ് ഹൗ ആർ യു എന്നൊരു ചെറിയ മെസ്സേജ് മതി. നിങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരാളുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളത് ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ. എന്നാൽ നമ്മുടെ വലിയ വലിയ മൊമെൻറ്റ്സ് കാത്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ റിലേഷൻഷിപ്സ് അവിടെ നഷ്ടമാവുകയാണ്, നമ്മുടെ ചെറിയ ചെറിയ മൊമെൻറ്റ്സും അവിടെ നഷ്ടമാവുകയാണ്. ഇന്ന് ഒരാളെ ഹാപ്പിയാക്കാൻ തീരുമാനിച്ചാൽ അത് ഇന്ന് തന്നെ ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു മെസ്സേജ് മതി അവരുടെ ഒരു എൻറ്റയർ ഡേ ഒന്ന് മാറ്റിമറിക്കാനായിട്ട്. ഇനി നമുക്ക് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ദിസ് ഇസ് ടീച്ചർ ആർജി ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ.

ഹായ് ഹലോ, ദിസ് ഇസ് ടീച്ചർ ആർ ജെ ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ. ഞാനിന്ന് ഭയങ്കര ടയേർഡാണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഉള്ളിൽ ഗിൽറ്റി ആകും. ഇത്രയും ചെറിയൊരു കാര്യത്തിന് ടയേർഡാണോ? അതേഴ്സ് ആർ ഡൂയിങ് മോർ, സോ ഞാനും ചെയ്യണം. ബട്ട് ലിസൺ, യു ആർ എ ഹ്യൂമൻ ബീയിങ്, നോട്ട് എ മെഷീൻ. ഫോൺ പോലും ലോ ബാറ്ററി വന്നാൽ അത് ചാർജ് ചെയ്യും, സ്വാഭാവികം. നമ്മളോ, ഞാൻ മാനേജ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. റെസ്റ്റ് എന്നത് ലേസിനെസ് അല്ല അല്ലേ, പോസ് എന്നത് ഫെയിലിയറും അല്ല. സംടൈംസ് സ്റ്റോപ്പിംഗ് ഇസ് എ പാർട്ട് ഓഫ് മൂവിംഗ് ഫോർവേഡ്. സോ ഇഫ് ടുഡേ യു ആർ ടയേർഡ് മീൻസ് ടേക്ക് എ ബ്രീത്ത്, സ്ലോ ഡൗൺ, ഡ്രിങ്ക് സം വാട്ടർ, സിറ്റ് ക്വയറ്റ്ലി, സ്ലീപ് ഇഫ് യു നീഡ് ഇറ്റ്, ആൻഡ് ടെൽ യുവർ സെൽഫ് ഐ ഡോണ്ട് ഹാവ് ടു ഏൺ മൈ റെസ്റ്റ്, ബിക്കോസ് നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കാണ്ടിരിക്കുക. സോ നമുക്ക് മനോഹരമായിട്ടുള്ള ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. സോ ദിസ് ഇസ് ടീച്ചർ ആർ ജെ ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukoodam.

Hey, hi, hello. This is teacher RJ Shridevi from My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങൾക്കൊരു 80 വയസ്സായെന്ന് വിചാരിക്കാം. ഒരു ദിവസം നിങ്ങളുടെ പഴയ ഫോട്ടോസൊക്കെ നിങ്ങളിങ്ങനെ നോക്കുകയാണ്. നിങ്ങളുടെ സ്കൂൾ ഡേയ്സ്, അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചിലവഴിച്ചിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നമ്മൾ നോക്കണു. അതുപോലെ ഫാമിലിയായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, നമ്മൾ പലതരത്തിലുള്ള യാത്രകൾക്ക് പോയിട്ടുള്ള പലതരത്തിലുള്ള ഫോട്ടോസ്, പിന്നെ നമ്മുടെ ചെറിയ ചെറിയ സെലിബ്രേഷൻസ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫോട്ടോസൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ചോദ്യം വരും, ഞാൻ കൂടുതൽ എന്താ ചെയ്തിട്ടുള്ളത്? ലൈഫ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് മാക്സിമം നമുക്ക് പറ്റുന്നത് പോലെ നല്ല കളറാക്കുക. സോ അടിപൊളി കിട്ടിലൻ പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ദിസ് ഇസ് ടീച്ചർ ആർജി ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

0: Okay, this is teacher RJ Sridevi from My Radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സിലൂടെയും ട്രിക്സിലൂടെയും ഇന്നത്തെ SMS ചോദ്യത്തിനുള്ള ടൈം ആയിട്ടുണ്ട്. സോ നമുക്ക് മൂവി ഡയലോഗ് ഒന്ന് കേട്ട് നോക്കിയാലോ.
1: ഹലോ
2: ഹലോ, നീ ഫ്രീ ആണോ?
1: ഇപ്പഴാ ഫ്രീ ആയ പറഞ്ഞു.
2: ഒന്നുമില്ല, നീ തിരക്കിലാണോ?
1: അല്ലെന്നേ പറഞ്ഞു.
2: ഒന്നുമില്ലോടാ, ഞാൻ വെറുതെ വിളിച്ചതാ.
1: ഉണ്ടല്ലോ, നീ കാര്യം പറ. പറ.
2: ഞാൻ പിന്നെ വിളിക്കാം.
1: എടി, നാണി കാര്യം പറയടി.
2: എടാ, അമ്മിണി ഇല്ലടാ.
1: അമ്മിണി?
2: എടാ, വീട്ടിലെ ആട്ടിൻകുട്ടി. അമ്മ രാവിലെ വരുമ്പത്തെ കൊണ്ട് കെട്ടിയേക്കുവായിരുന്നു. പാടത്ത് മുഴുവൻ വെള്ളമായിരുന്നടാ.
1: എന്നിട്ട്
2: അമ്മ ഉച്ചയ്ക്ക് അഴിക്കാൻ ചെന്നപ്പോ
1: ആട്ടിൻകുട്ടി ചത്തോ? അല്ല, ആട്ടുകൂടി മരിച്ചോ?
2: വെള്ളത്തിൽ പൊങ്ങി കിടക്കുവായിരുന്നടോ.
1: ആ പോട്ട്.
2: എന്ത് പോട്ടേന്ന്?
1: അല്ല, സാരമില്ലെന്ന്.
2: എന്ത് സാരമില്ലെന്ന്?
1: അയ്യോ, അതല്ല.
2: ഹലോ, നീ പോയോ? ഹലോ,
1: നമുക്ക് വേറൊരു ആടിനെ മേടിക്കാലോ.
2: എന്നാലും ഈ അമ്മിണിയെ പോലെ ആവോടാ. അമ്മിണിയെ പോലെ ആവോ?
1: ആവത്തില്ല. നീ എന്നെ ചെയ്തോണ്ടിരിക്കുക.
2: എന്താടാ
0: ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ 9072879090 ഒന്നുകൂടി പറയാം. 9072879090 എന്നീ നമ്പറിലേക്ക് SMS അയയ്ക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മറക്കരുത് കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ടീച്ചർ RJ ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ടിപ്സിലൂടെയും ട്രിക്സിലൂടെയും.
3: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
4: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
3: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
4: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
3: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
5: Page Learning, Prime Academy 4, General Education.

ஹாய் ஹலோ, திஸ் இஸ் டீச்சர் ஆர்ஜி ஸ்ரீதேவி ஃப்ரம் மை ரேடியோ 90 FM. கேட்டறிஞ்ஞ கூட்ടുകൂടാൻ டிப்ஸ் ആൻഡ് ട്രിക്സിലൂടെ. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിച്ചത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചായിരുന്നു അല്ലേ. നമ്മുടെ ബിസി ലൈഫിനെ കുറിച്ചും അതുപോലെ തന്നെ ഫോണിനെ കുറിച്ചും, പിന്നെ കമ്പാരിസൺ, അതുപോലെ തന്നെ റിലേഷൻഷിപ്സ്. സോ പക്ഷേ എല്ലാത്തിലും ഉള്ളിലൊരു ചെറിയ മെസ്സേജ് ഉണ്ട്. Don't forget to live. ജീവിതം ഒരു ചെക്ക്ലിസ്റ്റ് അല്ല, ടിക്ക് ചെയ്യാനുള്ള ഒരു ടാസ്ക് മാത്രമല്ല. It's the laugh you shared, the hug you gave, the song you danced to, the person you called, the sunset you stopped to watch. ഒന്ന് ഫോൺ സൈഡിലേക്ക് വെക്കൂ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ, ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ, നിങ്ങളെയും ഒന്ന് ടേക്ക് കെയർ ചെയ്ത് നോക്കൂ. യു ഡിസേർവ് ടു ബി പ്രസൻറ്റ് ഇൻ യുവർ ഓൺ വേൾഡ്. സോ സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് പതുക്കെ നമ്മുടെ ഷോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ. മറ്റൊരു ദിവസം മറ്റൊരു ടീച്ചർ അർജുൻ നിങ്ങളുമായി ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ അൻടിൽ വി മീറ്റ് അഗെയിൻ, കീപ് സ്മൈലിംഗ്, കീപ് ലിസണിംഗ് ആൻഡ് പ്ലീസ് ഡോണ്ട് ജസ്റ്റ് സർവൈവ് യുവർ ഡേയ്സ്, ലീവ് ദം. This is teacher RJ Sridevi signing off from My Radio 90 FM. Ketarinju kootukoodam tips and tricks ilude.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: இந்த நம்பர் ஒன் நம்பர் டூ எல்லாம் பாப்ப விளையாடு.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9 6 5 6 3 4 1 4 5 4 8 9 2 1 5 2 7 3 7 2.
3: Prime Academy for General Education.
4: My Radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9 6 5 6 3 4 1 4 5 4 8 9 2 1 5 2 7 3 7 2.
3: Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എന്റെ പെണ്ണെ, എന്നെ അങ്ങനെ എടുത്തോളി.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

ഐ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: Так,

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സി സൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.